0: വാക്കിലൻ ലിമ ക ആദിരൻ സോഷ്യൽ ബൈസ് ഇന്തോനേഷ്യ.
1: Dari Jalan Imam Bonjol Sampang Madura, Pro 1, Kanal Informasi dan